അനുഭവേ പഞ്ചപ്രമാണ പഞ്ചപ്രധാൻ പഞ്ചേ പാമേ ദൃഗേമാൻ പഞ്ചേ സോ ഹേ ഹേ ദർരാജാൻ പഞ്ചാകാഗുരു ഏകതയാൻ ജേഗോ ഗഹ കര വിചാര കർത്ത കർണ ലാഹി സുമാർ

കർത്താ സർവങ് പ്രാണം സർവം തരാനം സർവം കർമ്മം സർവം തർമ്മം സർവം ജ്യോത സർവം മുക്താർ സാവല ശാന്ത ത്വാപ്രസാദ് നമോ നർഗനാശേ സദാവം പ്രകാശയ നംഗം സ്വരൂപേ അപംഗം വിഭൂതേ പ്രമാതം പ്രമാതേ സദാ സർവസാധേ അഗാസ്വരൂപേ നിർബാധ വിഭൂതേ അനംഗീയ നാമേ അനംഗി അനംഗീയ നാമേ നൃഭംഗീ ദൃഗാമേ നൃഭംഗീ സ്വരൂപേ സർവംഗീ രൂപേണ പുത്രേണ പുത്രേണ സത്ത